ജനകാദാസന്ദസന പ്രഭുഗോ സിമരേ സേതരവന്തേ പ്രഭുഗോ സിമരേ സേ പതവന്തേ പ്രഭുഗോ സിമരേ സേ ജൻ പ്രവാൻ പ്രഭുഗോ സിമരേ സേ പുർഖ് പ്രധാൻ പ്രഭുഗോ സിമരേ സേ ബേ മഹതാജേ പ്രഭുഗോ സിമരേ സേ സർവകേ രാജേ പ്രഭുഗോ സിമരേ സേ സുഖവാസി പ്രഭുഗോ സിമരേ സദാ വിനാശി

കഥ അഷ്ടപദി സാധുക സങ്മുഖോജലോത് സാധുസംഗ് മല സകലീകോത് സാധുക സംഘ ഭട്ടേ അഭിമാൻ സാധുക സംഘ് പ്രകട സുഖിയാൻ

അനപരകാസ് അഷ്ടപതി സാന്തസംഗ അന്തർപ്രഭിഠാനാം പ്രഭുകാലാകാമിഠാ സകല സമേഗ്രി ഏകസകാഠമാഹ അനുകരംഗ നാനാദൃഷ്ടാഹേ നവനിത അമൃത പ്രഭുകാനാം ദേഹി മേ സുഖാഭിശ്രാം സ്വർണ സമാധ അനത നാദ ഗഹന ജായ ചരജസമാധ്യാവധിഖായ നാനന്തജന സുജീവായ സ്വന്തർജോ ബാഹർ അനന്ത കട്കുട് വ്യാപ്രയാ ഭഗവന്തരണമായ ആകാശ് ഭയാൽ സർവലോക് പൂർണ്ണ പ്രതപാൽ വന്ദന പർവത പാരബ്രഹ്മ ജയ ശ്രീയാഗ തയസാ കർമ്മ പൗണ പാണി ബ സന്തർ മാഹേ ചാർ ഗുണ ദശേ സമാഹേ